0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ രണ്ടു മൂന്ന് തരം ആളുകളുണ്ട് സേവന മേഖലയിൽ. ഒരു തരം ആളുകൾ വലിയ പ്രഭാഷകരാണ്, പറഞ്ഞു പറഞ്ഞ് കരയിപ്പിക്കും. അവരുടെ വാക്കുകളുടെ മനോഹാരിതയും ആത്മാവുമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ സേവന മേഖലയുടെ ഒരു സ്ഥലങ്ങളിലും അവരെ കാണാറില്ല, അവർ കയ്യിൽ നിന്നൊന്നും മുടക്കാറില്ല. എന്നാൽ പ്രയാസപ്പെടുന്നവന്റെ ഒരു പ്രയാസം മറ്റൊരാളിനോട് പറയാറുമില്ല. കാരണം പറഞ്ഞാൽ അയാൾ ചോദിച്ചാലോ, നിങ്ങൾക്കെന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. അപ്പൊ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് നഷ്ടപ്പെടില്ലേ? അതിനേക്കാൾ അവർക്കിഷ്ടം ഈ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് വല്ലാതെ പ്രയോഗിച്ച് അതിന്റെ ഒരു ആത്മരതി നിർവൃതി എന്നൊക്കെ പറയാവുന്ന ഒരു വികാരം അനുഭവിക്കാനാണ്. രണ്ടാമതായി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, കയ്യിൽ നിന്നൊന്നും ഇറക്കിയില്ലെങ്കിലും മറ്റു പല കഥകളും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഊണുകൊടുത്തില്ലെങ്കിലും ഊട്ടുവര കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നാടശൈലി ആയിക്കോട്ടെ, അതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ശീലത്തിന്റെയും ചിന്തയുടെയും ഭാഗമാണെന്ന് വിശ്വസിക്കാം. എന്നാൽ മൂന്നാമതൊരു വിഭാഗം ആളുകൾ സ്വന്തം ജീവിതവും സാഹചര്യങ്ങളും നോക്കാതെ നേരം വെളുക്കുമ്പോൾ മുതൽ പാതിരാത്രി വരെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ. അവരോട് എനിക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അവരവരുടെ പരിമിതികളും മറ്റുത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ഒരു ബോധ്യം ഉണ്ടാകുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് അയാൾക്കും അയാളുടെ സേവനം ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യർക്കും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാതെ ചിന്തിക്കാതെ സ്വയം ഇല്ലാതായി കളയരുത്, സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സേവനങ്ങൾ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പാദം മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ബലം ചവിട്ടുന്ന ഭാഗത്തിനുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ ഗുണകരമാണ്, ശുഭകരമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

0: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് ഒരു മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
1: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച് രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. CBSE 9-ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10-ാം ക്ലാസിൽ 3-ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും PIB അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആറുവരിപ്പാത തകർന്ന് ഒരു വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചിലും ആറുവരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൻസ് ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
2: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
1: ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈദൺ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5:00 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 13 മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർകോട് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
5: പിന്നെ തീർച്ചയായും വാങ്ങണം.
4: എവിടെ നിന്ന് വാങ്ങാനാ?
5: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
4: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
5: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
7: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: കണ്ണാകപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ് എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഗ്രീറ്റിംഗ്സ് ആണ്. മഴത്തുള്ളികൾ മണ്ണോട് കഥ പറഞ്ഞൊരു മനോഹര ദിവസമാണെന്നല്ലേ. ഇന്ന് നമ്മൾ സൂര്യനെ കണ്ടിട്ടുകൂടിയില്ലേ, ഇനി ഈ രാവിലെ ആയിട്ടല്ലേ. ജലച്ചില്ലകൾ തട്ടിയാടുന്ന മഴയുടെ സംഗീതത്തോടൊപ്പം നമുക്ക് മനസ്സിനെ കുളിരുപണിയാൻ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. മഴ പെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ചെറിയ ചെറിയ സന്തോഷമുണ്ടല്ലേ. ചിലർക്ക് ചൂട് ചായയുമായിട്ട് ജനലിൻ്റെ അരയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ചിലർക്ക് മഴ നനഞ്ഞു പോകുന്ന ഇങ്ങനെ മഴത്ത് ഇങ്ങനെ യാത്രയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. മറ്റു ചിലർക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിക്കെട്ട് മഴ ഇങ്ങനെ ആസ്വദിക്കുന്നതായിരിക്കും. എനിക്ക് ശരിക്കും ഇഷ്ടം ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ കടന്ന് ഉറങ്ങുന്ന ഈ മഴയുടെ സൗണ്ടായിക്കെട്ട് ഇങ്ങനെ പുതച്ചു മൂടി ഇങ്ങനെ കടന്ന് ഉറങ്ങുന്ന ഒരു ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലേ. അങ്ങനെ മഴയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ പ്രിയ നിമിഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മളോട് പങ്കുവെക്കാം. അതെ, നമ്മുടെ വിഷയം ഇന്ന് അതാണ്, മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം. ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, പലർക്കും പല പല ഇഷ്ടങ്ങളാണല്ലോ. ചിലർക്ക് ഇങ്ങനെ യാത്രയൊക്കെ ഇങ്ങനെ ബൈക്കിനകത്ത് ഈ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മഴയും നനഞ്ഞ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര പോവുക. ചിലർക്ക് നല്ല ചായക്കടയൊക്കെ നല്ല അടിപൊളി സ്പോട്ടൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ഒരു ചായയൊക്കെ കുടിക്കുന്നതായിരിക്കും ചിലർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കൂ. അതിനുള്ള സമയമാണ് യാസ്, ഇത് ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7000-909. അപ്പോൾ വേഗം വിളിച്ചു നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞങ്ങളോട് പങ്കുവെക്കൂ. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് രണ്ട് പാട്ട് കേട്ട് വരാം മഴയുടെ.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: ഈ ബില്ലൊന്ന് നോക്കിയേ,
3: എന്തുവടി ഇത്?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
3: എല്ലാത്തിനും വിലക്കുറവാണ്.
2: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
3: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
2: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
1: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
4: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
7: യെസ് വെൽക്കം ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിത് ചോദിച്ചത്. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതായത് എനിക്കിങ്ങനെ മൂഡ് പോസ് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനാണ് ഇഷ്ടമെന്ന്. ശരിക്കും ഞാൻ ഈ ചൂട് സമയത്ത് തന്നെ ഞാൻ ഹെഡ്സെറ്റിൽ ഇങ്ങനെ മഴയുടെ ആ സൗണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫാനൊക്കെ കൂട്ടി ഇങ്ങിട്ടിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് മഴ. പക്ഷേ ഇപ്പോൾ ഇച്ചിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം വല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ട് ഇപ്പം. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയ മഴയാണ്. എനിക്ക് ഇവിടെ വരാനായിട്ട് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു മഴയെന്ന് തോരട്ടെ തോരട്ടെ എന്ന് പറയാം. പക്ഷേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ വന്ന് ഗ്രീറ്റിംഗ്സ് എടുക്കണമല്ലോ, നിങ്ങളെ കേൾക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം കൊഞ്ഞ് പോയിരുന്നു മഴ. ഞാൻ തിണവൽക്കരിച്ച് ഞാൻ ഒരു റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് ഇനി പോയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ നനഞ്ഞു ഊറ്റി വാരിയാണ് ഇവിടെ വന്നിരുന്നത്. വിറച്ചിരിക്കുകയാണ് ഞാനിങ്ങനെ. അപ്പോൾ വേഗം തന്നെ വിളിക്കൂ എല്ലാവരും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-700-912. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഈ മഴയത്ത് ഇതേപോലെ യാത്ര ചെയ്യുന്നത്, അതായത് ബസ്സിനകത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് സീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യും. അന്നേരം അടിപൊളി ഒരു രസമാണ്. ചിലപ്പം സൈഡിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു ഒരു കംഫർട്ടബിൾ ആയിരിക്കത്തില്ല ചിലപ്പം. കാരണം അവർ ചിലപ്പോൾ എവിടെയൊക്കെ പോകാണ്ട് ഒരുങ്ങിയിരിക്കുമായിരിക്കും. അന്നേരമായിരിക്കും നമ്മൾ വിൻഡോ സീറ്റൊക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെച്ചിട്ട് മഴയടിച്ച് വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ടിങ്ങിയിരിക്കുന്നത്. ശരിക്കും അവരെ നനയും. ഇന്നതവണക്കാണ്, ഇന്ന് ഞായറാഴ്ചയാണ്, ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പം ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങാൻ നേരത്തായിരിക്കും നല്ല ശക്തമായിട്ടുള്ള മഴയൊക്കെ വരുന്നത്. ഇട്ട പുട്ടിയൊക്കെ ഒലിച്ചു പോവുകയും ഡ്രസ്സൊക്കെ നനഞ്ഞ് ഊറ്റി വാരിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആ കല്യാണ മണ്ഡപത്തിലൊക്കെ പോയിരുന്ന കല്യാണമൊക്കെ ആസ്വദിക്കുന്നത്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഈ മഴ കാരണം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ മഴ ഇച്ചിരി ഒന്ന് കുറയട്ടെ, എല്ലാവർക്കും ചെറിയൊരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഇത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 9544-700-912. വേഗം തന്നെ വിളിക്കൂ. നമുക്ക് ഇപ്പോൾ കുറച്ച് പാട്ടുകൂടെ കേട്ട് നമുക്ക് വീണ്ടും തിരികെ വരാം.

0: യെസ് കമ്മിങ് ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നല്ല രണ്ട് കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരാനാണ് വിചാരിച്ചത്, പക്ഷേ ആ സമയത്ത് നമുക്ക് കുറേ കോളുകൾ വന്നു, അതുകൊണ്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. യെസ് നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ, കേൾക്കാവോ? ഓ, കോൾ കട്ടായി പോവുകയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു കോള് വരുന്നുണ്ട്, നമുക്ക് ആ കോളൊന്ന് കണക്ട് ചെയ്യാം. ഹലോ രണ്ട് കോളും കട്ടായിരിക്കുകയാണ്, എന്താണെന്നറിയത്തില്ല. എന്തായാലും അവർ വേഗം തന്നെ തിരിച്ച് വിളിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. ഹലോ
1: ഹലോ
0: ആ ഹലോ, കോൾ കണക്ട് ആയിരിക്കുകയാണ്. യെസ്, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ നിമ്മി.
0: നിമ്മി എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: പടിഞ്ഞാറക്കരയുടെ.
0: നിമ്മി, ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ നിമ്മിക്ക്?
1: ഞാൻ ഇതുവരെയും കേട്ടില്ല, വിളിച്ചു നോക്കിയതാ ഇപ്പൊ.
0: ആണോ, അവിടെ മഴ പെയ്യുന്നുണ്ടോ? ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്.
1: നല്ല
0: മഴയുണ്ട്. മഴ പെയ്യുമ്പോൾ വിഷയം ഇതാണ്, മഴ പെയ്യുമ്പോൾ നിമ്മിക്ക് എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതായത് ചിലർക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് മഴയത്ത് ഓടി നടക്കുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് ബൈക്കിനകത്ത് യാത്ര ചെയ്യുന്ന ഇഷ്ടമായിരിക്കും. അങ്ങനെ നിമ്മിക്ക് എന്താണ് ഇതിൽ ഏത് ഇഷ്ടം ചെയ്യാൻ?
1: എനിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട്
0: കഴിച്ചിട്ട് ഉറങ്ങുന്നതാണ് ഇഷ്ടം.
1: വെളിയിലോട്ടൊന്നും ഇറങ്ങി നനയാതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് ചൂട് പൈസ ഉറങ്ങത്തില്ലേ?
0: അതാണല്ലേ ഇഷ്ടം. അപ്പൊ ഇന്ന് എന്താണ് കാപ്പി? എന്നെന്താണ് ഞായറാഴ്ച ആയിട്ട്
1: ഇടിയപ്പവും കിഴങ്ങറി.
0: രാവിലെ എഴുന്നേറ്റ് വന്നു മഴയായിട്ട്.
1: ഇപ്പൊ എഴുന്നേറ്റ്
0: വന്നു. നല്ല കാര്യം. ഇന്ന് കാപ്പി എന്താണ് പറഞ്ഞത്?
1: ഇടിയപ്പവും കിഴങ്ങറി.
0: ചായ ഒക്കെ കുടിച്ചോ നിമ്മി?
1: ചായ ഒന്നും കുടിച്ചില്ല, എഴുന്നേറ്റതേ ഉള്ളു. എഴുന്നേറ്റപ്പോ ഫസ്റ്റ് ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു, മഴയൊക്കെ ഇല്ലേ.
0: ഓ അങ്ങനെ. അപ്പോൾ ഇന്ന് വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം ആയിക്കോട്ടെ.
1: ശരി,
0: ഓക്കെ, ശരി. അപ്പോൾ നിമ്മിയാണ് വിളിച്ചത്. നിമ്മി എന്നെ പോലെ തന്നെയാണ്, നിമ്മിക്ക് ഇങ്ങനെ നടന്ന് പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്നതാണ് ഇഷ്ടം എന്നാണ് നിമ്മി പറഞ്ഞത്. എല്ലാവർക്കും പല പല ഇഷ്ടങ്ങളാണല്ലേ. മഴ സമയത്ത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന, മഴ ശരിക്കും പെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ല രസമാണ്. പക്ഷേ ഇടി മിന്നിലേക്ക് വരുമ്പോഴാണ് ചിരി ടറാവുന്നത് സംഭവം. ശരിക്കും ഇന്നലെ നമ്മളിത് പറഞ്ഞാണ്, കാരണം ഇടി മിന്നിലേക്ക് ഉള്ളപ്പോൾ ആരും പുറത്തുനിന്ന് ഇറങ്ങരുത്, മഴയത്ത് കളിക്കാനേ പോകരുത്, പ്രത്യേകിച്ച് കുളിക്കാനും പാത്രം കഴുകാനും നിൽക്കരുത് ആ സമയത്ത്, കാരണം ഇടി മിന്നിലേക്കാൻ ഭയങ്കര സാധ്യതയുള്ള സമയമാണ്. ഭിത്തിയിലൊന്ന് ചാരി ഇരിക്കരുത്, തുറസായ സ്ഥലങ്ങളിലൊന്നും പോയി ഇരിക്കരുത്, ഇതൊക്കെ ഇടി മിന്നിലേക്കാനുള്ള സാധ്യത കൂടുതലുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാവരും മഴ സമയങ്ങളിൽ വീട്ടിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുക. ഇതാ മറ്റൊരു കോളും കൊണ്ട് നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ, നമസ്കാരം.
2: രണ്ടുപേർക്കും നമസ്കാരം. ഇവിടെ നല്ല മഴ പെയ്യുന്നു.
0: രണ്ടുപേരില്ല ചേട്ടാ, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, നിധിൻ മാത്രമേ ഉള്ളൂ.
2: ആ, നിധിൻ മാത്രമല്ല, നിധിൻ രാവിലെ കോട്ട് ഒക്കെ ഇട്ട്
0: ഇരിക്കുകയാണ് ഞാൻ ഈ മഴയത്ത്.
2: ആരാ വിളിക്കുന്നത്? മനസ്സിലായോ?
0: ഇല്ല, പറഞ്ഞോളൂ.
2: ഷാജിക്ക സ്ഥിരം ഫോണാറ്റ് വരെ
0: ഷാജിക്ക, പറഞ്ഞോളൂ.
2: ആ, റേഡിയോ തുടങ്ങിയ കാലം മുതലുള്ള
0: ഒരു കോളർ ആണല്ലേ.
2: ആ, അവതാരകർ ഇങ്ങനെ മാറി മാറി മാറി മാറി,
0: എന്നിട്ട് നമ്മൾ മാറുന്നില്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണല്ലേ.
2: ആ, നമ്മള് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യുന്ന സമയത്ത്, ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് പോലും പതൊക്കാതെ നമ്മളെ നനഞ്ഞോണ്ട് നിന്ന് എല്ലാ ജോലിയും
0: ചെയ്യുമായിരുന്നു.
2: കാര്യം ഞങ്ങളെ ഈ കന്നാലി കൃഷിക്കാരായി, അതിനോട് പറയാൻ പറ്റത്തില്ലല്ലോ മഴ പെയ്യുന്നു അതുകൊണ്ട്
0: മാറിട്ട് കേറിയിരിക്കാൻ
2: പറയാനൊക്കെ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാല് മഴയെ സന്തോഷമാ, പക്ഷെ നനയാൻ
0: പേടിയാണ്.
2: നനഞ്ഞുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്ത് വീടെങ്ങനെ കിടപ്പായി പോയാൽ പിന്നെ ആ ഉള്ളതിന് പിന്നെ
0: കിടക്കും.
2: ആയതിനാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റക്കിരുന്ന് ജോലി ചെയ്യുന്നതാണ് വലിയ താല്പര്യം. അല്ലാതെ പോയിട്ട് കഴിഞ്ഞ് കിടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എന്തെങ്കിലും ജോലികൾ എന്നും കാണും, എപ്പോഴും ഏതെങ്കിലും രൂപത്തിൽ മഴയെ തരണം ചെയ്യുന്നതായാലും അല്ലാത്തതായാലും, ഇല്ലെങ്കിൽ ആ ജോലി പിന്നെ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നനയാത്ത ജോലികൾ അന്നേരം ചെയ്യും, അതാണ് താല്പര്യം.
0: അങ്ങനെ ചെയ്യുന്നതാണ് താല്പര്യം അല്ലേ?
2: തീർച്ചയായിട്ടും.
0: പണ്ട് ഞാൻ ഇതോണക്കാരന്, അച്ഛൻ ഇതേപോലെ ഇതോണക്ക് മഴ പെയ്യുന്ന സമയത്ത് അച്ഛൻ ഈ കൂലിപ്പണിയാണ്. അപ്പൊ അച്ഛൻ വീട്ടിൽ കാണുന്നുള്ള സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഓ ഇന്ന് മഴ കാണുന്നു. പക്ഷെ ഈ മഴ കാരണം അച്ഛന് ജോലി ഇല്ലാതാവും, അപ്പൊ നമ്മൾ പട്ടിണിയാവും. പിന്നെയാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത്. അപ്പൊ വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി ഷാജിക്ക. അപ്പോൾ നമുക്ക് നമ്മൾ ഈ മഴയെ കുറിച്ചാണ് ഇങ്ങനെ വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഷാജിക്ക പറഞ്ഞു ഇതേപോലെ ഷാജിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പണി ചെയ്യുന്നതാണ് ഇഷ്ടം, മഴ സമയത്ത് ഇങ്ങനെ അല്ലാതെ പുറച്ചും കൂടി കിടക്കുന്നതല്ല ഇഷ്ടം എന്നാണ് പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടങ്ങൾ കാണും ഇത് ഉണക്ക് മഴ സമയത്ത് ചെയ്യാനുള്ള ഇഷ്ടം. ഈ ചിലർക്ക് മിച്ചറും ചായയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിങ്ങനെ ഓരോ സിപ്പ് കുടിക്കുന്നു, ഒരു ഒരു പിടിയും എടുത്തത് വായിലിട്ടിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നു, മഴ കാണുന്നു, അത് മറ്റൊരു ആശ്വാസം പലർക്ക്. അങ്ങനെ അങ്ങനെ പല പല ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും മഴയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഷാജിക്ക് വിളിച്ചോണ്ടിരുന്നപ്പോൾ കുറേ പേരിങ്ങനെ വിളിച്ചോണ്ടിരുന്നായിരുന്നു, അവരൊക്കെ ഇപ്പം തന്നെ വിളിച്ചോളൂ, വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമ്മൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വേഗം വിളിക്കൂ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്ക് കുറച്ച് പാട്ട് കേട്ട് വരാം. എൻ്റെ തൊണ്ടയൊക്കെ വറ്റി, എന്തായാലും നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം. പാട്ട് കേട്ട് വേഗം തന്നെ നമുക്ക് തിരിച്ചു വരാം.

0: യെസ് വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓ, കോള് കട്ടായി, കാരണം ഞാൻ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ നേരമായിട്ട് വിളിച്ചു, അതാണ് ഞാൻ പെട്ടെന്ന് പാട്ട് കട്ടാക്കിയിട്ട് ഇതാ വീണ്ടും നമ്മളെ വിളിക്കുകയാണ്. ഹലോ ഹലോ ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ,
0: ആ കേൾക്കാം, പറഞ്ഞോളൂ.
1: വളരെ ബുദ്ധിമുട്ടിയാണ് കണക്ഷൻ കിട്ടിയത്, ലൈൻ കിട്ടിയത്.
0: റേഞ്ച് കിട്ടുന്നില്ല, എന്താന്ന് അറിയത്തില്ല.
1: ഹലോ
0: ഹലോ,
1: ഒക്കെ മഴ വളരെ ഇഷ്ടമാണ്, പക്ഷേ നാണം കൊണ്ടിങ്ങനല്ലേ.
0: നാണിക്ക സംസാരിക്കൂ,
1: വാ വാ ഇങ്ങോ വാ വാ, ചോദിക്കുന്ന എങ്കിൽ ഒന്ന്. ഹലോ
0: ഹലോ, എന്താ മോടെ പേര്? എന്താ
1: പേര് പറഞ്ഞോളാ, ഇങ്ങ വാ, ഓടി വാ, ഇങ്ങോ വാ. ഇഷൽ മെഹറിൻ.
0: ഇഷൽ മെഹറിൻ? ഇഷൽ മെഹറിൻ പഠിക്കുവാണോ?
1: ആ, പഠിക്കുന്ന കുട്ടിയാ, യു കെ ജി കഴിഞ്ഞ് ഒന്നാം സ്റ്റാൻഡേർഡിലേക്ക്.
0: എന്നാ മോള് മഴയെ കുറിച്ച് രണ്ട് വാക്ക് പറ മാമനടുത്ത്.
1: ഓ, മോൾക്ക് നാണമാണ്, മോടെ അപ്പച്ചൻ പറ.
0: ആ, എന്നാ അപ്പച്ചൻ പറഞ്ഞോളൂ.
1: ആ, അതായത് മഴയെ കണ്ട്, ഇങ്ങനെ മഴ നേർത്ത ധാരയിൽ ഇങ്ങനെ മഴ പെയ്ത് കണ്ട് ഇരിക്കുന്നത് എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്.
0: ആണല്ലേ,
1: ചൂട് കെട്ടിക്കിടക്കുന്ന ആ കാഴ്ച, ആകാശം, അതെനിക്ക് വലിയ അന്തരീക്ഷം വളരെ ഇഷ്ടമാണ്.
0: വളരെ ഇഷ്ടമാണല്ലേ.
1: പിന്നെ അതുപോലെ മഴ ഇങ്ങനെ വീഴുന്നത് അതിന്റെ അടിയിൽ ഇങ്ങനെ ആ അതിന്റെ സൗണ്ട് കേട്ടെ,
0: ബ്ലും ബ്ലും എന്നുള്ള സൗണ്ട് കേൾക്കാൻ.
1: അതെ അതെ, അതൊക്കെയാണ് എനിക്ക് വലിയ ഇഷ്ടം.
0: കൊച്ചുമോക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തോ ഈ മഴ സമയത്ത്?
1: കൊച്ചുമോക്ക് വെള്ളം ഇപ്പൊ അത് പുതിയ ജനറേഷനിലെ ആൾക്കാരില്ല, അവർക്ക്
0: വെള്ളമൊന്നും ആവശ്യമില്ലല്ലേ. അപ്പോൾ മഴയെ കുറിച്ചുള്ള ഇത്, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടൊക്കെ ആഗ്രഹം ഇതാണല്ലേ, ഇങ്ങനെ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ആ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിക്കുക, ഇതൊക്കെയാണല്ലേ. അപ്പോൾ ഇന്നൊരു നല്ലതൊരു ദിവസം ആയിക്കട്ടെ ഇന്ന്. ഓക്കെ, ശരി ശരി. ഇത് നമുക്ക് മറ്റൊരു കോളും കൂടെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. എന്തായാലും പലർക്കും, ഞാൻ പറഞ്ഞില്ലേ, പലർക്കും പല പല ഇഷ്ടങ്ങളാണ് ഇങ്ങനെ മഴയെക്കുറിച്ച് പറയുമ്പോൾ. പണ്ട് ഞാൻ ഇതേപോലെ മഴ സമയത്ത് ഇതുപോലെ പണ്ട് വീട് ഓട് മേഞ്ഞായിരുന്നു, അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ തിണ്ണയുണ്ട്, അവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് പഴയ പേപ്പറൊക്കെ എടുത്തിട്ട് ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടാക്കി ഇങ്ങനെ കളിക്കുമായിരുന്നു, ഇങ്ങനെ എന്നും പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ഈ മുകളിൽ നിന്നുള്ള വെള്ളം വന്ന് ഇതിനകത്ത് വന്ന് വീണ് വീണ് വീണ് ഈ വെള്ളം അങ്ങ് അലുത്തും, കാരണം നമ്മൾ പേപ്പർ കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പല പല പരിപാടികൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് ഈ മഴ സമയത്ത്, അതുകൊണ്ടിങ്ങനെ തടിയെടുത്ത് വെള്ളത്തിനകത്ത് വെള്ളം ഇങ്ങനെ കെട്ടി ഇങ്ങനെ കിടക്കുന്നത്, നമ്മുടെ ഇച്ചിരി വയൽ പ്രദേശത്താണ് നമ്മുടെ വീട്, വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുമ്പോൾ ഈ തടിയൊക്കെ അതിനകത്ത് എടുത്തിട്ട് ഇങ്ങനെ വള്ളം കളിക്കും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ തന്നെ ഇത് വെള്ളം ഇങ്ങനെ കടന്ന് അതിനകത്ത് ഒരു വൃത്തിയിട്ട വെള്ളമാകും, അപ്പോഴത്തേന് പിന്നെ അടി കിട്ടും വീട്ടിൽ നിന്ന്, കാരണം ഈ വെള്ളത്തിൽ കളിക്കാൻ പോകുമ്പോൾ പിന്നെ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്, അടി കിട്ടിയ അനുഭവങ്ങളുണ്ട്, ഇത് കണക്ക് ആസ്വദിച്ച കൂട്ടുകാരുമായിട്ട് ഒത്ത് ആസ്വദിച്ച കുറേ കുറേ നല്ല നിമിഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുളമൊക്കെ അപ്പത്തിരുന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഇടും, അപ്പോഴത്തേക്ക് നമ്മളൊരു ടയറും ഒരു തോർത്തൊക്കെ കൊടുത്തുകൊണ്ട് വെള്ളത്തിൽ ചാടാനായിട്ട് പോകും. പക്ഷേ ഇപ്പം വെള്ളത്തിലൊക്കെ അങ്ങനെ പോയി ഇറങ്ങരുത്, കാരണം ആഴം നമുക്ക് പരിചയമില്ലാത്ത കുളത്തിലൊന്നും പോയി അങ്ങനെ ഇറങ്ങരുത്, കാരണം ആഴമൊക്കെ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാകത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്തെല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് പാട്ടുകളെ കേൾക്കാം. അതിനു മുമ്പ് നിങ്ങൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700091. വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം, 9544700091. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് പാട്ടുകൂടെ കേട്ട് തിരിച്ചു വരാം.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പോൾ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും നല്ല രീതിയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മഴ ഇങ്ങനെ കുറയുന്നതുമില്ല, എന്നാൽ കൂടുന്നതുമില്ല. ഇങ്ങനെ ചാർ ഇങ്ങനെ നിൽക്കുകയാണ്. ബൈക്കിൽ വരുമ്പോൾ ഇത് ഭയങ്കര നമുക്ക്, ഞാൻ ഇപ്പോഴും ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ കല്ല് വന്ന് വീഴുന്നതോണക്കാണ് നമുക്ക് തോന്നുന്നത് ഹെൽമെറ്റിനകത്ത്. അമ്മാതിരി ഭയങ്കര പവറിലൊക്കെയാണ് മഴത്തുള്ളി വന്ന് വീഴുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതേ ചേട്ടാ, ഇത് കിരണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടാ, ഇവിടെ മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും തോന്നുന്നില്ല, മൂടി പോസി കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് ഗ്രീറ്റിംഗ്സ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് കിരണ് പറഞ്ഞിരിക്കുന്നത്. അതെ, എല്ലാവരും ഇതേപോലെ ആയിരിക്കും, മൂടി പോസി ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരിക്കും ഈ സമയത്ത്. ഒന്നാമത് ഞായറാഴ്ച കൂടെ ആണല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നൊരു സമയമായിരിക്കും. ചിലർ മൂടി പോസി കിടന്ന് ഉറങ്ങുന്നവരായിരിക്കും, ചിലർ ജോലിക്ക് പോകാൻ ഞായറാഴ്ച ജോലിക്ക് പോകേണ്ടവരെ കാണും, അവരൊക്കെ ഇങ്ങനെ പോകുമായിരിക്കും. എല്ലാം ഓരോരോ ഇത്. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ മഴയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാ തോരാതെ നല്ല നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ കേട്ടത് ഇതുവരെ, അല്ലേ? മഴയെക്കുറിച്ച് ഇങ്ങനെ മഴയുടെ ഓർമ്മകളൊക്കെ, ഈ പ്രേമിച്ച് നടക്കുന്നവർക്കൊക്കെ മഴ ഭയങ്കര ഒരു വികാരമാണ്. പല കാര്യങ്ങളിങ്ങനെ ഓർത്ത് ഇങ്ങനെ തൻ്റെ പ്രണയനെക്കുറിച്ച് ഓർക്കുന്ന ഒരു നിമിഷമായിരിക്കും ഈ മഴയൊക്കെ, അല്ലേ? അതിൻ്റെ കൂടെ ഒരു പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ പ്രേമത്തെക്കുറിച്ചുള്ള പാട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ദുൽഖറിൻ്റെ ഒരു പടത്തിന് അത് ഇതേപോലെ പറയുന്നുണ്ട്, ജോൺസൺ മാഷ്, മഴ, ചായ, ഇത് നല്ലൊരു കോമ്പിനേഷനാണെന്ന്. പക്ഷേ പാട്ട് കേട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് മഴ സമയത്ത്. പക്ഷേ ഒരുപാടായിക്കഴിഞ്ഞാൽ അമൃതും വിഷമാണെന്ന് പറയുന്നത് പോലെ മഴ ഒരുപാടായിക്കഴിഞ്ഞാൽ ഇച്ചിരി കുഴപ്പമാണ്. കാരണം ഈ വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലൊക്കെ ഭയങ്കര കുഴപ്പമാണ്. നമ്മുടെ എൻ്റെ വീടിനടുത്തൊക്കെ അത്യാവശ്യം വെള്ളം പൊങ്ങുന്നൊരു സ്ഥലമാണ്. ഈ വയൽ പ്രദേശമായതുകൊണ്ട് കുറച്ച് ഒരു ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കും. അത് പിന്നെ ഇങ്ങനെ കൊതുകുകളൊക്കെ വരാനും ഒക്കെ സാധ്യതയാകും. പിന്നെ കൊതുകിൻ്റെ ശല്യമാകും പിന്നെ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാതെയുള്ള സ്ഥലങ്ങളുണ്ട്, പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മഴയെക്കുറിച്ചാണ്. മഴ നല്ലൊരു ഓർമ്മയാണ് പലർക്കും, പല പല ഓർമ്മകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞങ്ങളോട് പങ്കുവയ്ക്കുകയും വിളിക്കണം. നമ്പർ ഇതാണ്, 9544-700-9902. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോളുണ്ട്, നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ, കോളുകളൊക്കെ കട്ട്, മഴ പെയ്യുന്നുണ്ടായിരിക്കാം, റേഞ്ച് കട്ടായി പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ആ കട്ടായ കോള് വീണ്ടും വിളിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മഴയെക്കുറിച്ച് അവരുടെ അനുഭവങ്ങൾ കേൾക്കാനായിട്ട്. അവർ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മഴയത്ത്, അതായത് എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് കേട്ടോ, മഴ പെയ്യുമ്പോൾ കേൾക്കാനായിട്ടുള്ള

0: ഇത് ഞാൻ ഈ പാട്ട് ആദ്യമേ തന്നെ ഇട്ടു നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ നല്ല പാട്ടാണ്, ഒരു ഭയങ്കര ദുൽഖറും പിന്നെ ഏതോ ഒരു നായികയും കൂടെ അഭിനയിച്ച ഒരു പാട്ടാണ്, മഴയത്ത് ഇങ്ങനെ ഓടിയാടന്നുള്ളൊരു പാട്ട്. അതേപോലെ തന്നെ ഒരു പാട്ടാണ് അടടാ മഴട, മഴയത്ത് ഡാൻസ് കളിക്കാൻ പറ്റിയൊരു പാട്ടാണത്. അതെനിക്ക് നല്ല മഴ വീഴുമ്പോൾ കേൾക്കാൻ പറ്റിയ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അടടാ മഴട. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: സുനിൽ കുമാർ, വരവിള.
0: വരവിള ചേട്ടാ, ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയാവോ? കേട്ടോ ഇന്നത്തെ വിഷയം?
1: ഇന്നത്തെ വിഷയം മഴയെക്കുറിച്ചല്ലേ?
0: അതെ, മഴയെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം. മഴ പെയ്യുമ്പോൾ എന്താണ് ചേട്ടൻ ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അതായത് പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. അതായത് ചിലർക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്, ഈ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വിൻഡോ സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്നത്. ചിലർക്ക് ബൈക്കിനകത്ത് ട്രിപ്പ് അടിക്കുന്നത് ഇഷ്ടമാണ്. ചിലർക്ക് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമാണ്. ചിലർക്ക് മൂടി പോച്ച് കിടന്ന് ഉറങ്ങുന്ന ഇഷ്ടമാണ്. ഇതേപോലെ ചേട്ടന് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്?
1: ഇതിനകത്ത് ഈ പറഞ്ഞതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാണ്. ബൈക്കിൽ റൈഡ് പോകുന്നത്,
0: റൈഡ് പോകുന്ന ഇഷ്ടമാണ്.
1: അതുപോലെ മഴ ആസ്വദിച്ച് ചായ കുടിക്കുന്നത്,
0: ചായ കുടിക്കുന്ന ഇഷ്ടമാണ്.
1: അതുപോലെ മഴയുടെ ശബ്ദം കേട്ടോണ്ട് കിടന്ന്
0: ഉറങ്ങുന്ന ഇഷ്ടമാണ്. ഫോണിനകത്ത് മഴയുടെ ശബ്ദം വെച്ച് കിടന്നുറങ്ങാറുണ്ടോ ചേട്ടൻ?
1: ഓ, തീർച്ചയായും.
0: അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ ഇഷ്ടം അല്ലേ? എഴുന്നേറ്റോ ഇന്ന് നേരത്തെ?
1: എഴുന്നേറ്റല്ലേ.
0: ആ, ഓക്കെ ഓക്കെ. അപ്പോൾ ചായയൊക്കെ കുടിച്ചല്ലേ? ചായ കുടിച്ചു. അപ്പോൾ ചേട്ടൻ ഈ മഴ സമയത്ത് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ?
1: മഴ സമയത്ത് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്.
0: പാട്ട് കേൾക്കുന്ന എങ്ങനെയുള്ള പാട്ടൊക്കെ ആയിരിക്കും ചേട്ടൻ കേൾക്കുന്നത് ഈ മഴ സമയത്ത്?
1: മഴ സമയത്ത് നമുക്കൊരു മെൽറ്റ് ആയിട്ടുള്ള ഒരു
0: മെലഡി മെലഡി സോങ് ആണ് കേൾക്കാൻ
1: താല്പര്യം.
0: ബൈക്കിനകത്ത് ചേട്ടൻ റൈഡ് ചെയ്യൂ ഇതേപോലെ മഴ സമയത്ത്?
1: ഓ, തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പോൾ ഈ മഴ സമയത്ത് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വണ്ടിക്കകത്ത് പോകുമ്പോൾ, അതെന്തൊക്കെയാന്ന് പറയാവോ?
1: ഓ, തീർച്ചയായും.
0: ആ, പറഞ്ഞുതരും. ഇപ്പൊ പറ്റിയുണ്ട്. ആ,
1: പ്രധാനമായും മഴ പെയ്യുമ്പോൾ പല ആൾക്കാരും പല കാഴ്ചപ്പാടാണ്.
0: ആ,
1: കാരണം പറയുകയാണെങ്കിൽ വെയിൽ സമയത്ത് എല്ലാരും എന്തൊരു ചൂടാണ്, നശിച്ച ചൂടാണ്. മഴ പെയ്യുമ്പോൾ ഇത് എന്തൊരു മഴയാണ്, നശിച്ച മഴയാണ്,
0: അക്കരപ്പച്ച എന്ന് പറയും.
1: യെസ് യെസ്. പക്ഷെ ഇതൊരു ദൈവത്തിന് ഒരു അനുഗ്രഹമാണ്
0: ഈ മഴ അല്ലേ?
1: പിന്നെ നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ വളരാനും ജീവിക്കാനും നമ്മുടെ കിണറുകൾ നിറയാനും തോടുകൾ നിറയാനും ജീവജാലങ്ങൾക്ക് വളരാനുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്
0: വെള്ളം. അതെ അതെ,
1: ഇല്ല നമുക്ക് പറ്റില്ലല്ലോ,
0: പറ്റത്തില്ല, പറ്റത്തില്ല.
1: അപ്പം നമ്മൾ മഴയത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട, മഴയത്ത് പ്രകൃതിയെ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്.
0: അതെ അതെ, നല്ല രസമാണ് കാണാൻ.
1: ആ സമയത്ത് റൈഡ് പോകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയൊരു ടൈം. ആ ടൈം പോകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം അമിത വേഗത്തെ കുറയ്ക്കുക,
0: വേഗത കുറയ്ക്കുക.
1: വേഗത കുറയ്ക്കുക, വേഗത കുറച്ച് നമ്മൾ ആസ്വദിച്ച് പയ്യെ പോവുക,
0: സ്ഥലങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യുക.
1: അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ഹെഡ്ഫോണോ ഇയർഫോണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പാട്ട് കേട്ടോണ്ട് വണ്ടി ഓടിക്കാതിരിക്കുക,
0: ഓടിക്കാതിരിക്കുക, വളരെ നല്ല കാര്യം.
1: അതുപോലെ വളവുകൾ ശ്രദ്ധിച്ചു പോവുക, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം.
0: അതേപോലെ തന്നെ എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ചേട്ടാ. കാരണം എന്ന് പറഞ്ഞാല് ഈ കാറുകാരും ഒക്കെ ബൈക്കുകാരെ കഴിവതൊന്ന് കയറ്റി വിടാൻ ശ്രമിക്കണം. കാരണം മഴയാണ്, നമ്മൾ നല്ല വൃത്തിക്ക് നനഞ്ഞായിരിക്കും പോകുന്നത്. നമ്മളിങ്ങനെ കയറി പോകുന്ന സമയത്ത് കാറുകാർ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി ചവിട്ടിയൊക്കെ നിർത്തി നമുക്ക് വഴി തരത്തില്ല. കാരണം അവർ നനയാതെ അതിനകത്തിരിക്കുകയാണ്, അവർക്ക് മഴ നനയുന്നതിൻ്റെ വിഷമം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അവർ ചിലപ്പം ബൈക്കിലൊക്കെ പോകുന്നതായിരിക്കും എന്നിരുന്നാൽ കൂടി അല്ലേ?
1: അതെ അതെ.
0: ആ, അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
1: നമ്മൾ കൂടുതലും ടൗൺ ഏരിയയിൽ കൂടെ അങ്ങനെ കൂടുതലും പോകുമ്പോഴാണ് ആ ഒരു അനുഭവങ്ങൾ കൂടുതലും സന്ദർഭങ്ങൾ കൂടുതലും ഉണ്ടാവാറുള്ളത്. ആ ടൈമിൽ നമുക്ക് മാക്സിമം ഓവർടേക്ക് ചെയ്യാൻ സേഫ് ആണോ, പറ്റിയ ടൈം ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ഓവർടേക്ക് ചെയ്യുക. അല്ലെങ്കിൽ മഴ കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ ലൈഫാണ്
0: ഇമ്പോർട്ടന്റ്. അതെ അതെ. അപ്പോൾ ചേട്ടനെ വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ചേട്ടനെ കൊണ്ട് ഞാൻ ഇങ്ങനെ മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി. നല്ലൊരു ദിവസം നേരിയാണ്, ഇനിയുള്ള ദിവസങ്ങളും അടിപൊളിയായിരിക്കട്ടെ ചേട്ടൻ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ചേട്ടാ, അപ്പം നമുക്ക് നല്ല കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാം. അപ്പോൾ ചേട്ടനാണ് വിളിച്ചത്, ചേട്ടൻ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ മഴ സമയത്ത് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ. എന്താണ് നല്ല നല്ല പാട്ടായി കേൾക്കുക, ജീവിതം നല്ല അടിപൊളിയായിട്ട് പോവുക. ഇപ്പോൾ നമുക്ക് നല്ല കുറച്ച് പാട്ടുകളായി കേൾക്കാം. അതിനു മുമ്പ് നിങ്ങൾ വിളിക്കുക കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഇതേപോലുള്ള നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544 700 909 എന്ന്. നിങ്ങൾ വേഗം വിളിച്ചോളൂ, ഒരു പാട്ട് കേട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
5: പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്കുവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 8280.

0: യെസ്, നമ്മളങ്ങനെ പാട്ടൊക്കെ കേട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോരുകയാണ്. മഴ വീണ്ടും കുറഞ്ഞിട്ടില്ല, എനിക്ക് നല്ല വൃത്തിക്ക് സൗണ്ട് വിട്ടിരുന്ന് തന്നെ കേൾക്കാം അല്ലേ. ഇങ്ങനെ മഴ ഇങ്ങനെ ചാർച്ചാറി ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ഓരോ തുള്ളി വീതം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ തണുപ്പത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടപ്പോൾ ഒരു ഒരു മനസ്സിൻ്റെ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നിയില്ലേ അല്ലേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഈ പ്രേമിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴ അല്ലേ. മഴയും പ്രേമവുമായിട്ട് നല്ലൊരു കണക്ഷനുണ്ട്. അത് പലരും പല ഓർമ്മകളും ഓർക്കുന്നത് ഈ മഴ സമയത്താണ്. കാമുകിയൊക്കെ ഓർക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് ചില പാട്ടുകളൊക്കെ കാണും ഈ അവർക്ക്, അതായത് അവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന പാട്ടുകളൊക്കെ, ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ അവർ പോയ സ്ഥലങ്ങളും പോയ വണ്ടിയിൽ യാത്ര ഒരുമിച്ച് യാത്ര ചെയ്തും ഒക്കെ ഇങ്ങനെ അവർക്കിങ്ങനെ ഓർമ്മ വരും അല്ലേ. അങ്ങനെയുള്ളവരും നമ്മളെ വിളിക്കുക, നിങ്ങളുടെ ആ അനുഭവങ്ങളും നമ്മളുടെ അടുത്ത് പങ്കുവെക്കുക. അപ്പോൾ അങ്ങനെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കണമെങ്കിൽ വിളിക്കാനുള്ള നമ്പർ 9544709012. അപ്പോൾ വേഗം തന്നെ വിളിക്കും. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് കിരൺ എന്നാണ്.
0: കിരൺ എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ കൊല്ലത്തു നിന്നാണ്.
0: കൊല്ലത്തു നിന്നാണ് കിരണ്. മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: ഇവിടെ വൈകിട്ടൊക്കെ നല്ല മഴയൊക്കെ
0: ആണല്ലേ. പക്ഷെ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ.
1: ഹലോ,
0: ആ കിരണിപ്പോ കൊല്ലത്താണോ ഉള്ളത്?
1: അല്ല, ഞാൻ ഇപ്പൊ കറണ്ടി കൊല്ലത്തല്ല ഉള്ളത്.
0: ആണോ? ഇപ്പൊ എവിടാണ് കിരൺ?
1: അതർ സ്റ്റേറ്റിലാണെങ്കിൽ.
0: ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ മഴയൊന്നും ഇല്ല, പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നല്ല മഴയുണ്ട് കേട്ടോ.
1: വൈകിട്ട് വീട്ടിലോട്ടൊക്കെ വിളിക്കാൻ നേരത്തെ പറഞ്ഞു
0: കേൾക്കാം. രാവിലെ തുടങ്ങി ഇന്ന് നമ്മള് സൂര്യനെ കണ്ടതുകൂടിയില്ല, എവിടാണെന്ന് അറിയത്തില്ല ആള്. അപ്പോൾ കിരണ, ഇന്നത്തെ വിഷയം എന്താണെന്നറിയാവോ?
1: എന്താ?
0: ഇന്ന് മഴ സമയത്ത്, അതായത് നമുക്ക് പലർക്കും പല ആഗ്രഹങ്ങളാണല്ലോ മഴ സമയത്ത്. ചിലർക്ക് നല്ല ചൂട് ചായയും മിച്ചറൊക്കെ കഴിക്കാനായിരിക്കും ചിലപ്പോൾ ഇഷ്ടം മഴയൊക്കെ കണ്ടുകൊണ്ട്. ചിലർക്ക് മൂടി പൂച്ച കിടന്ന് ഉറങ്ങുന്നതായിരിക്കും, ചിലർക്ക് ബൈക്കിനകത്ത് യാത്ര ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ കിരണ് ഇഷ്ടപ്പെട്ട എന്താണ് കാര്യം മഴ സമയത്ത് ചെയ്യാൻ?
1: മഴ സമയത്ത് ചെയ്യാൻ മഴയത്ത് നനയുന്ന ഭയങ്കര ഇഷ്ടമാണ്.
0: എപ്പോഴും നനയും കിരണ്?
1: എപ്പോഴും നനയത്തൊന്നുമില്ല, ചില സിറ്റുവേഷൻസ് ചില മൂഡ് അങ്ങനെയൊക്കെ വരുമ്പം. പിന്നെ അല്ലാതെ പിന്നെ കൊച്ചുകാലം തൊട്ട് കുട്ടിക്കാലം തൊട്ട് ഞങ്ങള് മഴയത്ത് കളിക്കുന്ന മഴയത്ത് കളിക്കുന്ന ഭയങ്കര
0: ഇഷ്ടമായിരുന്നു.
1: അത് വല്ലാത്തൊരു വികാരം തന്നെയായിരുന്നു
0: ഈ മഴയത്ത് ഇങ്ങനെ കളിക്കുന്നത് അല്ലേ.
1: കളിക്കുന്നു, അതെ അതെ, കൂട്ടുകാരുടെ കൂടെ.
0: ഈ പാട്ട് കേൾക്കുന്ന പരിപാടി ഉണ്ടോ മഴ പെയ്യുന്ന സമയത്ത്?
1: വീട്ടിൽ ഇരിക്കുക, വേറെ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ
0: ഏത് ടൈപ്പ് പാട്ട് കേൾക്കുന്നത് ഇഷ്ടം?
1: ഞാൻ ഏറ്റവും കൂടുതൽ ആ ടൈമിൽ കേട്ടുള്ള മറ്റേ അനുരാഗിണി ആ
0: പാട്ടാണ്. ആ പാട്ട് ജോൺസൺ മാഷിന്റെ പാട്ട്.
1: അതെ അതെ, അതിനൊരു കോമ്പിനേഷൻ ഉണ്ടെന്ന് ഇങ്ങനെ ഒരു ഇതുണ്ട്
0: സിനിമയ്ക്ക്. അതിങ്ങനെ പറയുന്നു ജോൺസൺ
1: ഉണ്ടല്ലേ.
0: ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രേമിക്കുന്നവർക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, പ്രേമവും മഴയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: പ്രേമവും മഴയും കണക്റ്റഡ്
0: ആണല്ലേ.
1: മഴ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രേമവും,
0: ഓഫ് കോഴ്സ് ആയിരിക്കും പ്രേമം ഉണ്ടായിരിക്കും അല്ലേ. കിരണിന്റെ പ്രേമമുണ്ടോ?
1: എനിക്കോ?
0: ആ,
1: എനിക്ക് പ്രേമില്ല.
0: ഇല്ലല്ലേ. അപ്പോൾ വേഗം
1: മഴയോട് പ്രേമമുണ്ട്
0: ആണല്ലേ. മഴയോട് അഗാധമായ പ്രേമമാണല്ലേ.
1: അതെ അതെ.
0: അപ്പോൾ അതർ സ്റ്റേറ്റ് ഇരിക്കുന്ന കിരൺ അപ്പൊ മഴയെ അഗാധമായി തന്നെ പ്രണയിച്ചോളൂ. സ്നേഹിക്കുന്ന സ്നേഹമൊന്നും അങ്ങനെ വെറുതെ ആയി പോകത്തില്ല, ഒരു നാളെ നമുക്ക് തിരിച്ചു കിട്ടും. മഴയിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നില്ല, മറ്റേതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടും. ഓക്കെ കിരൺ, അപ്പോൾ ഇന്ന് വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ നല്ലൊരു ദിവസം നേരെയാണ് കിരൺ കേട്ടോ. ഇനിയുള്ള ദിവസവും നല്ല മനോഹരമായിട്ട് തന്നെ പോട്ടെ. എന്റെ പേര് നിധിൻ. ഓക്കെ, അപ്പോൾ വീട്ടിലോടൊക്കെ വിളിച്ച് അന്വേഷണങ്ങളൊക്കെ പറയുക, മഴയെ കൊണ്ടും തിരക്കുക. ഓക്കെ, അപ്പോൾ ശരി ശരി കിരൺ. ഇപ്പൊ നമുക്ക് മറ്റൊരു കോളും കൂടെ വരുന്നുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ. ഓ, ആ കോള് കട്ടായിരിക്കുകയാണ്. യെസ്, അതെ. പ്രണയവും മഴയും തമ്മിൽ നല്ലൊരു കണക്ഷനുണ്ട്. ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് കണക്ഷൻ ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ നമുക്കിങ്ങനെ ഈ മരുഭൂമിയിൽ പെയ്യുന്ന മഴയെ കണ്ടില്ലേ, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെയാണ് പ്രണയം പ്രണയിക്കുന്നവർക്ക് മഴ കിട്ടുന്നത് ഭയങ്കര അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. ഇത് നമുക്കൊരു കോളുണ്ട്. ഹലോ.
2: മോനെ.
0: ഹലോ ഹലോ സിന്ധു അമ്മ.
2: സിന്ധു അമ്മയാ?
0: മനസ്സിലായി മനസ്സിലായി, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്
2: സിന്ധു അമ്മയ്ക്ക്. കൊച്ചിലെ മഴ ഭയങ്കര ഇഷ്ടമാണ്.
0: ഇപ്പൊ ഇഷ്ടമല്ലേ അന്നേരം?
2: ഇപ്പഴും ഇഷ്ടം. അത് കൊച്ചിലെ ഇഷ്ടമാവുമ്പോ പിന്നെ ഇപ്പൊ ഇച്ചിരി തോനെയും കൂടി ഇഷ്ടമാണ്.
0: ഇഷ്ടമാണല്ലേ.
2: അച്ഛൻ, എന്റെ അച്ഛനാണ് നല്ല മുറുക്കുന്ന ആൾ, എപ്പോഴും മുറുക്കുന്ന ആൾ.
0: മഴ
2: പെയ്യാൻ ഇങ്ങനെ കാത്തിരിക്കും. അച്ഛൻ ഇങ്ങനെ കടയെ വിടും. ഞങ്ങൾ കടയെ വിട്ടപ്പോഴും മുറുക്കാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം മുറുക്കാനും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് വെള്ളത്തിൽ കളിച്ചും മഴ നനഞ്ഞും തിരിച്ചുവരുമ്പോഴത്തേക്കൊന്ന് പോയിട്ടും പോയിട്ട് ഉണ്ടാവും പാക്കും എല്ലാം
0: വെറ്റ മാത്രമായിട്ട് അച്ഛൻ മുറുക്കാനെന്ന് പറഞ്ഞില്ലല്ലേ.
2: നമ്മളറിയുന്നില്ല ഇതിനകത്ത് ഈ വെറ്റ പൊടിയിൽ എന്തെല്ലാം ഉണ്ട്, എന്തൊക്കെ താഴെ പോയെന്ന് പോലും അറിയത്തില്ല. ഇതിന്റെ രണ്ടാമത് ഓടി. ഇപ്പൊ അതുപോലെ ഇത്രയും ആയപ്പോഴും എനിക്ക് മഴ ഇഷ്ടമാണ്. ഒറ്റക്കിരുന്ന് മഴ ആസ്വദിക്കുന്നു. അത് പക്ഷെ എന്റെ മൂന്നാരും കാണരുത്. ഒറ്റക്കിരുന്ന് എനിക്ക് മഴ ആസ്വദിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്.
0: ഭയങ്കര ഇഷ്ടമാണ് ആ സൗണ്ടും. ആ ഇങ്ങനെ ഇങ്ങനെ തൂവാനും നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ അടിക്കുമ്പോഴേക്കുള്ള ഒരു സുഖമുണ്ടല്ലോ. ഓ
2: പണ്ടൊക്കെയാണെങ്കിൽ, പണ്ട് കൊച്ചിലേക്ക് ഈ തെങ്ങേന് വെള്ളം വീഴുമ്പോ നമ്മളിങ്ങനെ വാ തുറന്ന് വെച്ചിട്ടു.
0: നല്ല തണുത്ത
2: അല്ല വായിക്കാത്ത തുള്ളി തുള്ളി മഴ വീഴുന്നത്. അതുപോലെ ഇപ്പൊ നമ്മക്ക് എനിക്കാണെങ്കിൽ മഴയത്ത് ജോലി, അടുക്കള ജോലി, വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ജോലി
0: ചെയ്യും.
2: എല്ലാ ജോലിയും പെട്ടെന്ന് മഴയും തീരും കുളിച്ചും കയറും ജോലിയും തീരും.
0: ആണല്ലേ, എല്ലാം ഷടപടെ ഷടപടെ ആയിരിക്കും മഴ പെയ്ത് കഴിഞ്ഞാല്.
2: മഴ പെയ്യുമ്പോ എനിക്ക് എനിക്ക് ഒരു കൂടുതലും അലർജി മഴ പെയ്യുമ്പോഴ്.
0: അലർജിയോ?
2: എനർജി
0: എനർജി എനർജി ഒരു എനർജി ബൂസ്റ്റർ ആണല്ലേ മഴ.
2: മഴ മഴ എന്ന് പറയാ നമുക്ക് ജോലി ചെയ്യാനും ഒരു ഉത്സാഹ. തുണി കഴുകാനും വീട്ടു ജോലി ചെയ്യാനും അടുക്കള ജോലി ചെയ്യാനും മിച്ചത്തിറങ്ങാനും ഒക്കെ ഭയങ്കര ഉത്സാഹമാണ്.
0: പക്ഷെ ഈ തുണി ഉണങ്ങാൻ ഇച്ചിരി പാടായിരിക്കുമല്ലോ ഈ മഴ പെയ്യുമ്പോ. വീട്ടിൽ അമ്മ ഇതോണൊക്കെ പറഞ്ഞേക്കാം. അതായത് ഈ വെയില് സമയത്ത് അമ്മ എപ്പോഴും ഇങ്ങനെ പറയും, ഓഹ് ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ ഈ ചൂടൊന്ന് ക്ഷമിച്ചേനെ. ഇപ്പൊ പറയുന്നത് ഈ തുണിയൊക്കെ ഇനി എവിടെ കൊണ്ടിട്ട് ചേട്ടൻ ഉണക്കും നിന്ന് രാവിലെ പറഞ്ഞു കേട്ടു. അപ്പൊ എപ്പോഴെങ്കിലും മഴ പെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ ചൂട് സമയത്ത്? ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ. മഴ പെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന എപ്പോഴും ഉണ്ടോ? വെയ്യായിരുന്നു അതില്. അപ്പം കാപ്പിയൊക്കെ കുടിച്ചോ?
2: കാപ്പി ഉണ്ടാക്കിരിക്കുന്ന. അപ്പം മഴയത്ത് ബാക്കിയുള്ള ജോലിയെല്ലാം ഇങ്ങനെ റെഡി ആയിട്ട് പോകുന്നു.
0: ആണല്ലേ.
2: അമ്മ കഴിച്ച്, ഞാൻ കഴിച്ചില്ല.
0: ഓ
2: പരിപാടിയൊക്കെ
0: ആയിട്ട് ഇങ്ങനെ പോകുന്നു.
2: മഴയൊന്നും നനയരുത്, കോട്ടൊക്കെ ഇട്ടോണ്ട്.
0: ആ കോട്ട കിട്ടണോ വരുന്നത്? അന്നേരം നനയും ബൈക്കിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അമ്മയും നനയ സേഫ് ആയിട്ട് വീട്ടിലേക്ക് ഇരുന്നു കേട്ടോ. മഴ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നനയാണെന്ന് നിക്കരുത്. ആണല്ലേ. ആണല്ലേ. ആ അത് ശരിയാണ്. നമ്മള് കടന്നു പോയി
2: കഴിഞ്ഞാൽ
0: അപ്പോൾ ആരോഗ്യം നല്ല രീതിയിൽ നോക്കുക. ആ ഓക്കെ ശരി ശരി. വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഓക്കെ ശരി ശരി. അപ്പോൾ നമ്മളെ ഇപ്പോൾ വിളിച്ചത് സിന്ധു അമ്മയായിരുന്നു. സിന്ധു അമ്മയുടെ ഇഷ്ടം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. മഴ സമയത്ത് ഇതേപോലെ മഴയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്കിരുന്ന് മഴയെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് സിന്ധു അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ. ഇങ്ങനെ വീട്ടിൽ അച്ഛൻ ഇതോടെ ഇരിക്കുന്നതാണ് സിറ്റോട്ടിൽ ഇങ്ങനെ കസേരയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ദൂരെ ഇങ്ങനെ റോഡൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. മഴയും പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന നോക്കുകയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ദൂരോട്ട് നോക്കി ഇരിക്കുന്നുണ്ട്. മഴ കണ്ടുകൊണ്ടാണ് ആയിരിക്കാം മഴ പെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതേ കണക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ് മഴയോട്. മഴയെ ഇഷ്ടമല്ലാത്തവരാരുണ്ടല്ലേ? എനിക്ക് ഇഷ്ടമാണ് മഴ. പക്ഷേ എനിക്ക് കുറച്ച് എന്ത് ഓവറായി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടമാങ്ങ് പോകും കേട്ടോ. ഈ മഴയൊക്കെ ഇനി കുറച്ചാളെങ്കിൽ ഇനി ഈ ഒരു ദിവസം ഇങ്ങനെ മൊത്തം ഫുള്ള് മഴയാണെങ്കിൽ പല കാര്യങ്ങളും എൻ്റെ നടക്കത്തില്ല. കാരണം എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനൊക്കത്തില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാനൊക്കത്തില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ നടക്കാതെ ഇങ്ങനെ പോകും. അപ്പോൾ കുറച്ച് നേരം മഴ ഇന്ന് തോർന്നു നിന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ മഴ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുമുണ്ട്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് എങ്ങും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാം, കിടന്നുറങ്ങാം, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കറണ്ട് പോകാതിരുന്നാൽ മതി കേട്ടോ. കറണ്ട് പോകാതിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു പാട്ടൊക്കെ ആയിട്ട് തിരിച്ചു വരാം.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: യെസ്, നമ്മളങ്ങനെ മഴപ്പാട്ടൊക്കെ കേട്ട് കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ നിന്ന് കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ നിധിനാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ പാട്ടുകളൊക്കെ കേട്ടു, ആഘോഷിച്ചു, അത് നല്ല രീതിയിൽ ആസ്വദിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നു, അല്ല മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കോൾ ഉണ്ട് ഇവിടേക്ക്. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: പുഷ്പല്ലി
0: ആന്റി. ഇത് എവിടുന്നാണ് സംസാരിക്കുന്നത്? തഴയിൽ നിന്ന്. അവിടെ എങ്ങനെയുണ്ട്, മഴയുണ്ടോ?
1: അയ്യോ, മഴ രാവിലെ തുടങ്ങിയതാ, മോനെ രാവിലെ തുടങ്ങിയതാ. ഞാൻ അതുകൊണ്ട് റേഡിയോ ഒന്നും കേൾക്കാനൊക്കെ അതുകൊണ്ട് വെച്ചില്ലായിരുന്നു. അപ്പൊ പിന്നെ കൊറേ കഴിഞ്ഞ് മഴ തോന്നു തോന്നു വന്ന് വെച്ചപ്പോഴേ എന്റെ മോൻ പറയുന്ന വള്ളം കെട്ടി കളിച്ചതും പറഞ്ഞ് കളിച്ചൊക്കെ ഞാൻ വേണ്ടി നിങ്ങൾ സംസാരിച്ചത് ഐശ്വര്യമോടും ഉണ്ടായിരിക്കും, അതുപോലെ കഥ
0: പറയുന്നത്.
1: അല്ല, ഒരാളോട് ഐശ്വര്യ കേൾക്കുന്ന പോലെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നതായിട്ടാ എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പിന്നെ ഐശ്വര്യയുടെ അനക്കം ഒന്നും കേൾക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ പരിസരത്തിന് പോയി, പിന്നെ നോക്കുമ്പോ പിന്നെയും കുറച്ച് പിന്നെയും വന്ന് ശരി വട്ടം പിടിച്ച് കേട്ടോണ്ടിരിക്കും റേഡിയോടെ കീഴിലോട്ട്. അങ്ങനെ കേട്ടോണ്ടിരുന്നത് പഴയത് പറഞ്ഞാ എന്താ, നമുക്ക് തുടങ്ങിയാലൊക്കെ തുടങ്ങും. ഇവിടെ താഴ്ന്ന
0: പ്രദേശമാണ്, മോൻ്റെ
1: വീടിന്റെ പരിസരം പറയുന്നുണ്ട്, അതുപോലുള്ള
0: സ്ഥലമാണ്.
1: ABHS താഴോട്ട് സ്ഥലമില്ലേ, അതിന്റെ താഴോട്ട് ഇറങ്ങി വരുന്ന സ്ഥലമാണ്
0: അമ്മയുടെ വീടല്ലേ. അപ്പൊ പുഷ്പതി അമ്മ, എന്താണ് മഴയായിട്ട്, എന്താണ് പരിപാടി, എന്താണ്?
1: അയ്യോ, മഴയായിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കാൻ പാട്ട് കേട്ട് മോൻ പറയുന്ന കേട്ടോണ്ട് ചെറുതായിട്ട് കേൾക്കും, പിന്നെ നിക്മാറ്റ് പെയ്യും, പിന്നെയും വന്ന് കേൾക്കും.
0: ആണല്ലേ,
1: നമ്മുടെ പ്രദേശത്തൊക്കെ വളരെ മഴ കൂടിക്കഴിഞ്ഞാൽ വളരെ വേറെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനൊക്കെ.
0: ആണല്ലേ,
1: റോഡിലോട്ടൊക്കെ പോകണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനും ചെറുതിലൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബുക്ക് പേപ്പർ വലിച്ച്
0: വെള്ളം നമ്മള് കളിക്കാറുണ്ടല്ലേ,
1: എല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പഴും അപ്പറെ എന്റെ കൊച്ചുമക്കളൊക്കെ അതുപോലെ വെള്ളം ഉണ്ടാക്കിയിടാൻ ഞാൻ മിക്കത്ത് വെള്ളം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെള്ളം ഉണ്ടാക്കിയൊക്കെ ഇടിയൊക്കെ നമ്മള് ആ സന്ദർഭമൊക്കെ നമ്മള് ആലോചിക്കുമ്പോ നമ്മളെ കുട്ടികളെ ചെയ്യാൻ പോകുമ്പോ ഓരോരുത്തർ വഴക്കു പറയും ഞങ്ങള് ചെയ്തതല്ലേ. അപ്പൊ അവരോട് പറയും നിങ്ങൾ ഇത് കളിക്കാൻ പറയും,
0: നിങ്ങൾ അങ്ങനെയാണ് വേണ്ടുന്നത്. കാരണം നമുക്ക് നമ്മള് കടന്നു വന്ന ആ വഴി അവരോട് വരട്ടെ,
1: അതുപോലെ പറയും പോലെ. അപ്പൊ പറയുമ്പോ ഞാൻ റോഡിലോട്ടൊക്കെ വിടാതിരിക്കുമ്പോ പറയാം, അച്ഛനെ ഒക്കെ ഒത്തിരി ഓടി കളിച്ചതും അതിന്റെ
0: വ്യക്തിയൊക്കെ ഞങ്ങളുടെ പോട്ടെന്നായിരിക്കും.
1: അന്നത്തെ എന്താ അച്ഛമ്മ ഞങ്ങളെ വിടാതെ, ഞാൻ പറയും ഞങ്ങളുടെ ഇവിടെ താഴെ വല്ല ഇപ്പം പിന്നെ ഒരു എപ്പോഴും വണ്ടിയും കാറും ഒക്കെ വരുന്ന എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞൊക്കെ കേട്ടു.
0: പിന്നെ
1: ഈ കൂടുതൽ പിന്നെ കൂടുതല് ഈ മഴ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പം ചെറിയ പാട്ടൊക്കെ പാടിക്കോ ഇങ്ങനെ പുസ്തകമൊക്കെ നോക്കി നോക്കിയൊക്കെ
0: ഇരിക്കും.
1: പൊന്മുടി പുഴയുടെ നമുക്കൊരേയം നമുക്കൊരേ ിൽ ഒരു പഴവരയിൽ ജനിച്ചു നം ഒരു പൂന്താനരി വളർന്ന് ഭൂമില വളക്കിയ പുളിയിൽ തരയുള്ള ഉടമയോട് നടന്നു നമ്മൾ ഓർമ്മ ഓളങ്ങൾ

0: ആണല്ലേ, എനിക്ക് പാട്ട് പാടുന്നതിന് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. അടുത്ത എനിക്ക് പാട്ട് തരണം കേട്ടോ.
1: അപ്പൊ
0: കഴിച്ചോ, കാപ്പിയോ കുടിച്ചോ? അപ്പൊ ഞാൻ അന്വേഷിച്ചെന്ന് പറയാം കേട്ടോ.
1: സന്തോഷം.
0: അപ്പൊ വീണ്ടും എല്ലാ ദിവസവും കേക്കണം കേട്ടോ. എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കും, അമ്മേ ഇന്ന ആൾ അവിടെ ഇല്ലേ, ഇന്ന ആള് തിരക്കിന്ന് പറയണേന്നൊക്കെ പറയും എന്നെ കാണുമ്പോ.
1: നമുക്ക് ഒരുപാട് പേരൊക്കെ എല്ലാരെയും അറിയാം, പക്ഷെ അവരൊക്കെ പോകുമ്പോ നമ്മുടെ കയ്യിൽ നമ്പരില്ലല്ലോ. ഇപ്പൊ സുസ്മിത എന്ന പോയത് നമുക്ക് അറിയാവുന്നതായോണ്ട് നമ്മൾ അറിഞ്ഞാ പോയെന്നുള്ളത്. പിന്നെ കുഞ്ഞിനെ ആ പ്രഗ്നന്റ് ആയോണ്ട് പോയതേ അറിഞ്ഞു. പിന്നെ നമുക്ക് ഓരോരുത്തരും പോകുമ്പോ നമുക്ക് വിഷമം. പിന്നെ നിങ്ങളെ പോലെ ഓരോരുത്തരും വരുമ്പം സന്തോഷം പങ്കിടുന്നു. ഞങ്ങൾക്ക് ഈ റേഡിയോ എന്ന് പറയുന്ന ഒരു ജീവനാണ്. അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വേറെ എങ്ങും പോകത്തില്ല മോനെ. ടിവി ഉണ്ടെന്നാലും പിള്ളേരെ കഴിച്ചതാണ് ഞാൻ എന്റെ വിനോദം എന്ന് പറയുന്ന ഈ റേഡിയോയില് പരിപാടി. നിങ്ങളുടെ സന്തോഷങ്ങൾ കേൾക്കുന്നതും ഞങ്ങളുടെ സന്തോഷം അങ്ങോട്ട് പറഞ്ഞു തരുന്നതും ഒക്കെ കേൾക്കുന്നത് ഇഷ്ടമാണ്. ഇത്
0: ഞങ്ങൾക്ക് അത് തന്നെയാണ് ഇഷ്ടം. നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് ഞങ്ങൾക്കും ഇഷ്ടം. ശരി, അപ്പൊ ഓക്കെ പുഷ്പതി അമ്മേ, സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടെ മഴയൊക്കെ കണ്ട് ആസ്വദിക്കുക കേട്ടോ.
1: ഓക്കെ
0: ശരി ശരി ശരി. അപ്പോൾ നമ്മൾ വിളിച്ചത് പുഷ്പതി അമ്മയാണ്. പുഷ്പതി അമ്മ ഇതവണക്ക് മഴ ഇടയ്ക്കും പരിപാടിയൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. മഴ കുറച്ച് കുറയുമ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കേട്ടോണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചാടെ 10:05 എനിക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം തന്നെ പഴക്കറി ഇത് അടുത്ത് കോണ്ട് എന്നാലും നമുക്ക് ഓക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൊന്നുമോൻ എന്നെ വലി നിർത്തിക്കും. ഇനി മുതല് പൊന്നുമോൻ വലി നിർത്തിക്കോന്ന്.
1: എന്ന് മുതല്?
0: ഇപ്പം മുതല്.
1: ഓക്കെ, ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ചു വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ച നീ എന്റെ കരണം നോക്കി പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
2: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: പുതുപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നുമാത്തിൽ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: You're listening to Enter Radio 91.2.

0: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: Radio 91.2.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: The beat, feel the vibe. Stay tuned in the Radio 91.2.
1: Hey, can I join?
2: Team set ay. ഇനി ഇപ്പൊ എക്സ്ട്രാ ആവും.
3: ഓ പിന്നെ വേൾഡ് കപ്പ് കളിക്കണോ?
2: എന്തേലും കാട്ടും.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എസികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ക്യാബിനറ്റിലെത്തിയേക്കും. യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 12,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് വി ഐ പികളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മണി മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
0: മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. 5 മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. പി കെ ബഷീർ, പാറക്കൽ അബ്ദുള്ള, എൻ ഷംസുദ്ദീൻ, വി ഇ ഗഫൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ ഉണ്ടാകില്ലെന്ന് സൂചന. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയേക്കും. പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രീ മോൻസ് ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയാകാനാണ് സാധ്യത. ആർഎസ്പിയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണും സിഎംപിയിൽ നിന്ന് ശ്രീ സി പി ജോണും മന്ത്രിമാരാകും. ഏക എംഎൽഎ മാത്രമുള്ള പാർട്ടികളിൽ ശ്രീ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന. നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജെ എം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 13 ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാടൻ കാപ്പികൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേരപദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതി ഭാഗമായി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടൻ കാപ്പി ദേശീയ രാജ്യാന്തര തലത്തിലേക്ക് ഉയരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പികൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പികൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പികൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ധനസഹായം നൽകും. ഗുണമേന്മയുള്ള സർട്ടിഫൈഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നഴ്സറികൾക്ക് ധനസഹായം നൽകി കാപ്പി തൈകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, GI ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും.
0: തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് പുലർച്ചെ 5:15 സംഭവം. അവസാനത്തെ 2 ബോഗികൾക്കാണ് തീപിടിച്ചത്. ട്രെയിനിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ, മേല്ല, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളാണ്. ഇത്തവണ വലിയ വ്യാപനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 4 വർഷം കൂടുമ്പോഴാണ് ഡെങ്കിപ്പനി തീവ്രമായി വ്യാപിക്കുന്നത്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം, വ്യക്തിഗത സമൂഹ ആരോഗ്യ സംവിധാന തലങ്ങളിൽ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധർമ്മശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസിന് വിജയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്റർകാശി പോരാട്ടം. വൈകുന്നേരം 5 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്ക് ആധുനികകാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. താമരശ്ശേരി ചുരം വീതി കൂട്ടുന്ന പണി നടക്കുന്നതിനാൽ നാളെ മുതൽ ഭാരമേറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയും, കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറത്തര തരുവണ കുറ്റ്യാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ SSLC, THSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് മെയ് 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.pareekshabhavan.kerala.gov.in സന്ദർശിക്കുക. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റസനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർലൈനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. രണ്ടു ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോളകാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രിയടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1-1-700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ സൈക്ലത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈഫീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ 1-ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്കു ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലെന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: Stay tuned, stay happy with the Radio 91.2.

0: ഞാന് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: You're listening to Enter Radio 91.2.

0: ഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഹൃദയ തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.

പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഭാവിയെ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്! ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: ചോദിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ ബില്ലൊന്ന് നോക്കിയേ.
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
6: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
7: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
10: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഇതാ ചൂട്. ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിയവർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618 15.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

എൻ്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് മഹോത്സവം കഴിഞ്ഞു. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഹിതപരിശോധന. ജയിച്ചവർ വളരെ സന്തോഷത്തോടെ അധികാര കസേരകളിലേക്ക് നീങ്ങുകയാണ്. തോറ്റവർ കൂടുതൽ പഠിക്കുമെന്നും ആഴത്തിൽ പഠിക്കുമെന്നും ചർച്ച ചെയ്യുമെന്നും തിരുത്തലുകൾ വരുത്തുമെന്നും ഒക്കെ പറയുന്നു. ഇത് കാലാന്തരത്തിൽ എത്രയോ നാം കേട്ടതാണ്. ജനഹിതം അറിയാതെ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങൾ തന്നെ കൃത്യമായ മറുപടി നൽകും എന്നുള്ളത്. തമിഴ്നാട്ടിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി 2 വർഷം മുൻപ് രൂപം കൊണ്ടു. അവർക്ക് ഭരിക്കാനുള്ള അവസരം ജനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഏതാണ്ട് 600 വർഷത്തിലധികം കാലം നീണ്ടുനിന്ന ദ്രാവിഡ മേൽവിലാസമുള്ള കക്ഷികളിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും ഭരണം പോയിരിക്കുന്നു. തമിഴ്നാട്ടിൽ ജനങ്ങളുടെ മനസ്സിളക്കിക്കൊണ്ട് സിനിമയിൽ നിന്ന് ഒരു നായകൻ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ഇതുവരെയും റിലീസ് ആയിട്ടില്ല. ആ സിനിമയുടെ പേര് തന്നെ ജനനായകൻ എന്നാണ്. തമിഴ്നാട്ടിൽ വളരെ വ്യത്യസ്തങ്ങളും രാഷ്ട്രീയ സ്വഭാവമുള്ളതുമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്ന പ്രമുഖ സംവിധായകനാണ് എസ് എ ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ ഭാര്യ ശോഭയും സിനിമാ രംഗത്തു നിന്നാണ് വന്നത്. അവരുടെ മകനാണ് ജോസഫ് വിജയ് എന്ന പുതിയ മുഖ്യമന്ത്രി. എസ് എ ചന്ദ്രശേഖർ തന്റെ സിനിമകളിൽ കടുത്ത രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിവിട്ടിരുന്നു. 80s-90s അദ്ദേഹത്തിന്റെ ധാരാളം സിനിമകൾ അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവയൊക്കെ തമിഴ് മക്കൾക്ക് വളരെ പ്രിയങ്കരവുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം കുറച്ച് കച്ചവട ചിത്രങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. പക്ഷേ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ അദ്ദേഹം നിലപാടുള്ള സിനിമകൾ തീർക്കുക മാത്രമല്ല ചെയ്തത്, തന്റെ മകനെ സിനിമയിലേക്കും തുടർന്ന് രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവരണമെന്ന് വളരെ നാൾ മുൻപ് മുതൽ തന്നെ ആലോചിച്ചിരുന്നു. ചെറുപ്പം മുതൽ തന്നെ മകന് അതിനുള്ള പരിശീലനവും നൽകിയിരുന്നു. നൃത്തം ചെയ്യാനും ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിക്കാനും സിനിമയിൽ എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നുമൊക്കെ ചെറിയ പ്രായം മുതൽ തന്നെ എസ് എ ചന്ദ്രശേഖർ മകനെ പഠിപ്പിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞ പാഠങ്ങളൊക്കെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മകൻ വളർന്നു വന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ വേഷങ്ങളിൽ അച്ഛന്റെ സിനിമകളിൽ

പ്രേക്ഷകർ കയ്യടികളോടെ അയാളെ സ്വീകരിച്ചു. എസ് എ ചന്ദ്രശേഖർ എന്ന പ്രഗത്ഭനായ സംവിധായകന് അതൊക്കെ നിസ്സാര കാര്യങ്ങളായിരുന്നു. രണ്ടാമതും അദ്ദേഹം തന്നെ മകനെ നായകനാക്കി സിനിമയെടുത്തു. അതും വാണിജ്യ വിജയമായി മാറി. അടുത്ത ചിത്രത്തിൽ അദ്ദേഹം തമിഴിലെ പ്രമുഖനായ ഒരു നടനെ കൂടി മകനോടൊപ്പം അഭിനയിപ്പിച്ചു. അങ്ങനെ അതും വലിയ വിജയമായി മാറി. അങ്ങനെ അഞ്ചോ ആറോ ചിത്രങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വിജയ് തമിഴ്നാട്ടിലെ ഒരു വിജയ നായകനായി മാറി. പിന്നീട് വൻകിട സംവിധായകർക്കൊപ്പമായി വിജയ്. വലിയ സംവിധായകർ, വലിയ ബാനറുകൾ, വലിയ മുതൽമുടക്ക്, നല്ല ഗാനങ്ങൾ, നല്ല ആക്ഷൻ രംഗങ്ങൾ, നല്ല ചിത്രീകരണം, അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തതകൾ കാണിച്ചുകൊണ്ട് വിജയ് ഒരുപാട് പേരുടെ ആരാധനാപാത്രമായി. സിനിമയിൽ ഒതുങ്ങി നിൽക്കാൻ അച്ഛൻ പഠിപ്പിച്ചു വിട്ട പാഠങ്ങൾ കൊണ്ട് മാത്രം കഴിയുമായിരുന്നില്ല. അയാൾ അടുത്ത പടവുകളിലേക്ക് കയറി. അത് രാഷ്ട്രീയത്തിന്റെ പടവുകളായിരുന്നു. തിരിച്ചടികൾ വളരെയധികം നേരിട്ടു. പക്ഷേ പതറാതെ അയാൾ നിന്നു. അയാളെ സഹായിക്കാനും ധാരാളം പേരുണ്ടായി. ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേടിക്കൊണ്ട് വിജയ് ഒടുവിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തി. കൃത്യമായ ആസൂത്രണങ്ങളോടെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന എസ് എ ചന്ദ്രശേഖർ എന്ന സംവിധായകൻ തന്റെ ലക്ഷ്യങ്ങൾ അങ്ങനെ പൂർത്തീകരിച്ചു. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക് കാലാന്തരത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ, പുതുമ അതേപടി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.

0: കാലാന്തരം.
1: 221B ബേക്കർ സ്ട്രീറ്റ്, ലണ്ടൻ, ഇംഗ്ലണ്ട്. ഇത് ഒരു മേൽവിലാസമാണ്. ഈ മേൽവിലാസക്കാരനെ അന്വേഷിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒരു കാലത്ത് എത്തുമായിരുന്നു. സർ ആർതർ കോനൻ ഡോയൽ എന്ന ഒരു എഴുത്തുകാരന്റെ വിലാസമായിരുന്നു അത്. എന്നാൽ ആ വിലാസത്തിൽ വായനക്കാർ അറിഞ്ഞിരുന്നത് ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെയാണ്. ഷെർലക് ഹോംസ് എന്ന ഒരാൾ, ഒരു കുറ്റാന്വേഷകൻ, അവിടെ ജീവിച്ചിരുന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എഴുത്തുകാരന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും അങ്ങനെ നിരവധി കത്തുകൾ എത്തുമായിരുന്നു. ഷെർലക് ഹോംസ് ആ കേസ് എങ്ങനെ പരിഹരിക്കും? എന്റെ ആഭരണം മോഷണം പോയി, എനിക്ക് ഇന്ന ഇന്ന ആളുകളെ സംശയമുണ്ട്, ഷെർലക് ഹോംസിന്റെ സഹായം നൽകാൻ കഴിയുമോ? അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ. ചിലർക്ക് ഷെർലക് ഹോംസിന്റെ ജീവിത രീതികളാണ് അറിയേണ്ടത്, കുടുംബത്തിൽ ആരൊക്കെയുണ്ട് എന്ന് അറിയണം. അങ്ങനെ ഒരു പുസ്തകത്തിലെ നായകൻ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് എന്ന് തോന്നുന്ന തരത്തിൽ കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുത്തു. ആർതർ കോനൻ ഡോയൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് നിരന്തരം ഇങ്ങനെ സന്ദർശകരുടെ ശല്യമായിരുന്നത്രേ. ഒടുവിൽ എഴുത്തുകാരൻ തന്റെ ആ കഥാപാത്രത്തെ കൊന്നുകളഞ്ഞു, ഒന്നല്ല രണ്ടു തവണ. ആദ്യത്തെ തവണ കൊന്നുകഴിഞ്ഞപ്പോൾ ധാരാളം പ്രതിഷേധ കത്തുകൾ വീട്ടിലേക്ക് വന്നു തുടങ്ങി. ചിലർ കുപിതരായി ആണ് അവിടെ എത്തിയത്. എഴുത്തുകാരനെ അവർ തെറിവിളിച്ചു. ചിലർ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ദുഃഖം പ്രകടിപ്പിച്ച് ജാഥകൾ നടത്തി. എഴുത്തുകാരന്റെ വീടിന് മുന്നിൽ ആ പ്രകടനം നടന്നു. അങ്ങനെ പലരും പലതരത്തിൽ ഷെർലക് ഹോംസ് എന്ന ഡിറ്റക്റ്റീവിന്റെ മരണത്തിൽ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചു. എഴുത്തുകാരനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെയാണ് അറിഞ്ഞിരുന്നത്. ഷെർലക് ഹോംസ് എന്നത് ഒരു സാങ്കല്പികമായ കഥാപാത്രമാണെന്നും അദ്ദേഹത്തിന്റെ വിലാസമായി കൊടുത്തിരിക്കുന്നത് എഴുത്തുകാരന്റെ മേൽവിലാസമാണെന്നും അറിയാതെ ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ചെന്നിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവർ കടുത്ത നിരാശയിലായി. ഒരിക്കൽ ഈ ശല്യങ്ങൾ സഹിക്കവയ്യാതെ എഴുത്തുകാരൻ തന്റെ എഴുത്തു ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആളുകൾ സമ്മതിച്ചില്ല. അവർ അദ്ദേഹത്തെ വളരെയധികം പ്രേരിപ്പിക്കുകയും ഷെർലക് ഹോംസിനെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കടുത്ത നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ദ റിട്ടേൺ ഓഫ് ഷെർലക് ഹോംസ് എന്ന ഒരു നോവൽ എഴുതി. അങ്ങനെ രണ്ടു തവണ ഈ എഴുത്തുകാരൻ തന്റെ കഥാപാത്രത്തെ ഇല്ലാതാക്കിയെങ്കിലും വായനക്കാരുടെയും ആസ്വാദകരുടെയും താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടു തവണയും തന്റെ കൊന്നുകളഞ്ഞ കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. എഴുത്തുകാരനേക്കാൾ വലുതായി നിൽക്കുന്നത് എഴുത്തുകാരൻ സൃഷ്ടിച്ച കഥാപാത്രമാണെന്നത് ഒരു കാലാന്തര കാഴ്ചയായി അവതരിപ്പിക്കുന്നു. ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിഞ്ഞുപോയ ഡിറ്റക്റ്റീവ് നോവലുകളിൽ, രഹസ്യ പോലീസ് അന്വേഷണ മുറകൾ വിവരിക്കുന്ന പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സർ ആർതർ കോനൻ ഡോയൽ എഴുതിയ ഷെർലക് ഹോംസ് കഥകൾ. വായിക്കാൻ താല്പര്യമുള്ളവർക്ക്, വായന തുടങ്ങുന്നവർക്ക് ഒക്കെ എന്നും നിർദ്ദേശിക്കപ്പെടുന്ന പുസ്തകമാണ് ഷെർലക് ഹോംസ്. സുകൃതം എന്ന മലയാള സിനിമയിലെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഒ എൻ വി കുറുപ്പ് രചിച്ച് ബോംബെ രവി സംഗീതം ചെയ്ത ഗാനം, കടലിനഗാധമാം നീലിമയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. എന്നാൽ കടലിന് നീലനിറമുണ്ടോ? കടലിന്റെ അഗാധതകൾക്ക് ആ നീലനിറം തന്നെയാണോ? എന്തുകൊണ്ട് കടൽ നീലയായി തോന്നുന്നു എന്നൊക്കെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ കടൽ നീലയാണോ, കടലിന്റെ താഴേക്കുള്ള ദൂരങ്ങൾ ഏത് നിറം പ്രസരിപ്പിക്കുന്നു എന്നൊക്കെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ വളരെ രസകരമായി തോന്നുന്നു. കടലിന്റെ മേൽപ്പരപ്പിൽ സൂര്യപ്രകാശം പതിക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ പല നിറങ്ങളും അടങ്ങിയിട്ടുണ്ട്. അവയിൽ നീലനിറത്തിനാണ് കൂടുതൽ ഫലപ്രദമായി നിറത്തെ പ്രസരിപ്പിക്കാനുള്ള കഴിവ്. മറ്റു നിറങ്ങൾക്ക് അത്രത്തോളം ശേഷിയില്ല. കടലിന്റെ ഏതാണ്ട് 100 മീറ്റർ താഴ്ച വരെ നീലനിറം കാണാൻ കഴിയും. പിന്നീടുള്ള 200 മീറ്ററിലധികം താഴ്ചയിൽ വെളിച്ചത്തിന്റെ പ്രവേശനം കുറവാണ്. സൂര്യപ്രകാശം അവിടെ വരെ എത്താറില്ല എന്നത് സത്യം. ഏതാണ്ട് 1000 മീറ്ററൊക്കെ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സമ്പൂർണ്ണ ഇരുട്ടാണ്. അവിടെ ഒന്നും കാണാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. കടലിന്റെ മേൽപ്പരപ്പിൽ ചെന്നെത്തുന്ന സൂര്യപ്രകാശം ഒരു പരിധിക്കപ്പുറം കടന്നു പോകാറില്ല. അങ്ങനെയാണ് കടൽ. കടലിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗങ്ങൾ കാണണമെങ്കിൽ മറ്റെന്തെങ്കിലും കൃത്രിമമായ വെളിച്ചം അവിടെ എത്തേണ്ടതായുണ്ട്. കടലിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗങ്ങൾക്ക് നീലിമയും ഇല്ല. അവിടെയൊക്കെ പൂർണ്ണമായും ഇരുണ്ടതാണ് എന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ കവിക്ക് കടലിന്റെ അഗാധമായ നീലിമയെക്കുറിച്ച് എഴുതാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ എഴുതാനുള്ള പ്രതിഭയുമുണ്ട്. ഒന്ന് ശാസ്ത്രം പറയുന്നത്, രണ്ട് കവി പറയുന്നത്. ശാസ്ത്രഭാഷയും കാവ്യഭാഷയും രണ്ടും രണ്ടാണ്. കവികൾക്ക് നീലിമ എന്നതിന് ആഴമെന്നും അനന്തത എന്നും രഹസ്യമെന്നും ഒക്കെ സൂചിപ്പിക്കാൻ ആവശ്യമായ മനോഹരമായ ഒരു പ്രതീകമാണ്. ഇരുട്ടിനകത്തും ഒരു നീലിമ ഉണ്ടെന്ന് കവിത നമ്മെ വിശ്വസിപ്പിക്കുന്നു. കാവ്യവും ശാസ്ത്രവും രണ്ടാണെങ്കിലും അവിടെയും നമ്മുടെ മുന്നിലേക്ക് പ്രതീക്ഷയുടെ നീലവെളിച്ചം കടന്നു വരുന്നു. കവി അങ്ങനെ എഴുതി നമ്മളെ വിശ്വസിപ്പിക്കുന്നു. ശാസ്ത്രം യഥാർത്ഥമായ സത്യം പറയുന്നു. രണ്ടും രണ്ടായിക്കൊള്ളട്ടെ. രണ്ടിനെയും ഉൾക്കൊള്ളാൻ മനുഷ്യന് കഴിയട്ടെ.

0: അനന്തരം.
1: മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇനി പറയാനുള്ളത്. പഴയ കാലത്തൊന്നുമല്ല, ഈ 2026 തന്നെ എല്ലാവരും തുല്യരാണ് എന്ന രീതിയിൽ ഗ്രാമവാസികളെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം. ആ ശ്രമത്തിന് അവർ ഉപയോഗിച്ചത് തേയിലയാണ് എന്നതാണ് പ്രത്യേകത. സമൂഹത്തിൽ മാറ്റം വരാൻ വേണ്ടി പരിഷ്കാരങ്ങൾ കൊണ്ടുവരാറുണ്ട്. അവയൊക്കെ മനുഷ്യത്വത്തെ അടിസ്ഥാന സൗകര്യമായി പരിഗണിച്ച് ധ്രുവീകരണങ്ങൾ ഉണ്ടാകാതെ ഒരുമിച്ച് നിൽക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നവയാണ്. ജാതി മത വർഗ വ്യത്യാസങ്ങൾക്കപ്പുറം പരസ്പര വിശ്വാസവും സ്നേഹവും വളർത്തിയെടുക്കാൻ സൗന്ദല എന്ന ഗ്രാമം കുറെ വർഷങ്ങളെടുത്തു. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളായിരുന്നു അവിടെ കൂടുതലും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ ഗ്രാമമുഖ്യൻ എല്ലാ വീടുകളും സന്ദർശിക്കുകയും അവിടെ നിന്നെല്ലാം ചായ കുടിക്കുകയും ചെയ്യുമായിരുന്നു. വിവേചനങ്ങൾ ധാരാളമുണ്ടായിരുന്ന ഒരു കാലത്തെ മറികടക്കാൻ ആ പ്രദേശത്തെ മുഴുവൻ ഗ്രാമങ്ങളിലെയും ജനങ്ങളെ അത്തരത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടാണ് അവർ അതിന് തുടക്കം കുറിച്ചത്. ജനങ്ങളിലെ നല്ലൊരു പങ്കും അത് ഏറ്റെടുത്തു. ധ്രുവീകരണങ്ങൾക്കെതിരെ പോരാടുവാനും പുരോഗമന മൂല്യങ്ങൾ വളർത്താനും യഥാർത്ഥമായ ജനകീയ വികസന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമുള്ള ഒരു സമഗ്രമായ സംരംഭമായി അത് മാറി. സാമൂഹിക പരിഷ്കർത്താവ് ജ്യോതിറാവു ഫൂലെയുടെ 200th ജന്മവാർഷികവും അതിന് കാരണമായി. സമതാഗാവ് അഭിയാൻ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തന്നെ അവർ ആരംഭിച്ചു. ആരും പിന്നോട്ടു മാറിയില്ല. വിവിധ പരിഷ്കരണവാദികളായ ആളുകളുടെ സംഘങ്ങൾ അതിന് വേണ്ടുന്ന പിന്തുണ നൽകി. മറാത്തിയിലെ ചില എഴുത്തുകാർ, പ്രമുഖരായ ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ഈ മാറ്റത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു. മഹാരാഷ്ട്രയിലെ 200 ചെറിയ ഗ്രാമങ്ങളിൽ ഒന്നുചേർന്നുള്ള ഒരു പ്രവർത്തനത്തിന് അതോടെ തുടക്കം കുറിച്ചു. ലിംഗസമത്വം, പുരോഗമനപരമായ സാമൂഹിക രീതികൾ, പെൺ ഭ്രൂണഹത്യ ഒഴിവാക്കൽ, ബാലവിവാഹം ഒഴിവാക്കൽ, സ്ത്രീധന കൈമാറ്റം ഒഴിവാക്കൽ, ദുരഭിമാന കൊലകൾ നിർത്തലാക്കുക എന്നിങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ബോധവൽക്കരണവും സമഗ്രമായ പരിപാടികളും അവർ ഒന്നുചേർന്ന് നടത്തി. അപ്പോഴെല്ലാം അവർ ജാതിയും മതവും മറ്റ് എല്ലാം മറന്നുകൊണ്ട് ചായ സൽക്കാരങ്ങളും നടത്തി. അങ്ങനെ അവരെ ഒന്നിപ്പിച്ചത് തേയിലയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും പല സംഘടനകളും ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒരു പതിറ്റാണ്ടിന്റെ നിശബ്ദമായ തയ്യാറെടുപ്പിന് വളരെ വലിയ മാറ്റത്തിന്റെ പങ്ക് നിർവഹിക്കാനുണ്ടായിരുന്നു. ഏത് വീട് ആരുടെ വീട് എന്നൊന്നും നോക്കാതെയാണ് ഇതിന് നേതൃത്വം കൊടുത്തവർ ചായ കുടിക്കാനും പിന്നെ ആഹാരം കഴിക്കാനും ഒക്കെ തുടങ്ങിയത്. അത് വലിയ മാറ്റത്തിന് നന്ദി കുറിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതി ചിന്തകൾക്കും അതുവഴി ജനജീവിതത്തിന്റെ സ്തംഭനത്തിനും ഒക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട തേയിലയ്ക്കും ഒരു പങ്ക് നിർവഹിക്കാനുണ്ടായിരുന്നു എന്ന് അറിയുന്നത് എത്രയോ രസകരമാണ്. പുതിയ തലമുറയിലെ പലരും തേയിലയെ ഒഴിവാക്കുന്നു. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് തേയില കഴിക്കാനുള്ള പ്രേരണ നൽകണമെന്ന് തേയില ഉൽപ്പാദകരുടെ സംഘടനകൾ പറയുന്നതും ഇതോടൊപ്പം ചേർത്ത് കാലാന്തരത്തിൽ അവതരിപ്പിക്കുന്നു. ചായ നീണാൾ വാഴട്ടെ. നമ്മുടെ ചായക്കടകളും ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടങ്ങളായിരുന്നു. അവിടെ ഇരുന്നാണ് മനുഷ്യർ പരസ്പരം സ്നേഹത്തിന്റെ ഗാഥകൾ തീർത്തത്. അവർ പലതും പറഞ്ഞതും പഠിച്ചതും ഒക്കെ അവിടെയാണ്. ശരിയായ രാഷ്ട്രീയത്തിന്റെ ഇടങ്ങൾ കൂടിയാണ് പല ചായക്കടകളും. അങ്ങനെ നിസ്സാരമെന്ന് നമ്മൾ തള്ളിക്കളയുന്ന തേയിലയ്ക്ക്, അതിൽ നിന്നുണ്ടാക്കുന്ന ചായയ്ക്ക് ഒക്കെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നു എന്നത് എത്ര രസകരമാണ്. സൗന്ദല എന്ന മഹാരാഷ്ട്രയുടെ ഗ്രാമം അത് നമ്മെ പഠിപ്പിക്കുന്നു. വേറൊരു കാലത്തുമല്ല, 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിച്ചിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. കാലാന്തരത്തിൽ ഇനി ജോസ് മുജീക എന്ന ഒരു സമ്പന്നനായ ദരിദ്രനെ പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റാണ് ജോസ് മുജീക. ആൾ ദരിദ്രനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ അസാധാരണമായ ലാളിത്യം നിറഞ്ഞ ജീവിതമാണ് അങ്ങനെ വിളിക്കാൻ കാരണം. അധികാരവും ആഡംബരവും ഒക്കെ ഉണ്ടാക്കാവുന്ന ജീവിതത്തിൽ അദ്ദേഹം അതിനൊന്നും മുതിർന്നില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചയാളാണ് ജോസ് മുജീക്ക. 2010 മുതൽ 2015 വരെ ഉറുഗ്വേ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ആ കാലത്ത് അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റുമാർക്കായി ഒരുക്കിയിരുന്ന ആഡംബര വസതിയിൽ ഒരിക്കലും താമസിച്ചിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഒരു ചെറിയ ഫാം ഹൗസിൽ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ചു. ചുറ്റിനും സുരക്ഷാ സംവിധാനങ്ങളോ ജോലിക്കാരോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ ഒഴിവ് സമയങ്ങളിൽ പൂച്ചെടികൾ നട്ടുവളർത്തുകയും കൃഷിപ്പണികൾ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു പഴയ നീല കാറായിരുന്നു. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരം വാഹനവും. കിട്ടിയ ശമ്പളത്തിന്റെ 90% അദ്ദേഹം ദരിദ്രർക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും സാമൂഹിക സേവന പദ്ധതികൾക്കുമൊക്കെ സംഭാവനയായി നൽകുമായിരുന്നു. 10% മാത്രം അദ്ദേഹം ചിലവാക്കും സ്വന്തം ആവശ്യത്തിന്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദരിദ്രൻ എന്ന് പറയാൻ കഴിയില്ല, കുറച്ചു കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ പഠിച്ച ഒരാളാണ് ഞാൻ. മുജീക്കയുടെ ജീവിതം എല്ലായ്പ്പോഴും ശാന്തമായിരുന്നില്ല. ചെറുപ്പകാലത്ത് അദ്ദേഹം വളരെ വിപ്ലവ താല്പര്യങ്ങളോടെ പ്രവർത്തിച്ചിരുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുകയും 13 വർഷത്തോളം ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. അതിൽ ചില വർഷങ്ങൾ വളരെ കഠിനമായ ഏകാന്ത തടവിലൊക്കെ അദ്ദേഹം കിടന്നിട്ടുണ്ട്. ആ അനുഭവങ്ങളെല്ലാം കൂടി ചേർത്ത് അദ്ദേഹത്തെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. അധികാരമോഹമില്ലാത്ത ഒരു മനുഷ്യൻ. എന്തും വാങ്ങാനുള്ള ആളുകളുടെ താല്പര്യത്തെ അദ്ദേഹം എപ്പോഴും വിമർശിച്ചിരുന്നു. ധാരാളം പണം ചിലവാക്കുക, ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കുക, കണക്കില്ലാതെ പണം ചിലവാക്കുക എന്നിവയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. നിങ്ങൾ വസ്തുക്കൾ വാങ്ങുമ്പോൾ പണം കൊണ്ടല്ല വാങ്ങുന്നത്, അത് ജീവിത സമയം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ സാധനങ്ങൾ സ്വന്തമാക്കലല്ല, കുറച്ച് ആവശ്യങ്ങളോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഒരാൾക്ക് വേണ്ടത് എന്നൊക്കെ അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. പല രാഷ്ട്രീയ നേതാക്കളും അധികാരത്തിലൂടെ തങ്ങളുടെ കുടുംബത്തിന്റെയും മറ്റും സമ്പത്ത് വാരിക്കൂട്ടുമ്പോൾ ജോസ് മുജീക്ക അതിന് നേരെ വിപരീത ദിശയിലാണ് നടന്നത്. അദ്ദേഹം ഒരു തത്വചിന്തകനും കർഷകനും മനുഷ്യസ്നേഹിയും ലളിത ജീവിതത്തിന്റെയൊക്കെ പ്രതീകവുമായിരുന്നു. അതിനാൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. യഥാർത്ഥ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചയാൾ. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളുമായി നമുക്ക് ഒത്തുചേരാം. തയ്യാറാക്കി അവതരിപ്പിച്ചത്
0: പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരിപ്പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ രണ്ടു മൂന്ന് തരം ആളുകളുണ്ട് സേവന മേഖലയിൽ. ഒരു തരം ആളുകൾ വലിയ പ്രഭാഷകരാണ്, പറഞ്ഞു പറഞ്ഞ് കരയിപ്പിക്കും. അവരുടെ വാക്കുകളുടെ മനോഹാരിതയും ആത്മാവുമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ സേവന മേഖലയുടെ ഒരു സ്ഥലങ്ങളിലും അവരെ കാണാറില്ല. അവർ കയ്യിൽ നിന്നൊന്നും മുടക്കാറില്ല. എന്നാൽ പ്രയാസപ്പെടുന്നവന്റെ ഒരു പ്രയാസം മറ്റൊരാളിനോട് പറയാറുമില്ല. കാരണം പറഞ്ഞാൽ അയാൾ ചോദിച്ചാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. അപ്പം നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് നഷ്ടപ്പെടില്ലേ? അതിനേക്കാൾ അവർക്കിഷ്ടം ഈ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് വല്ലാതെ പ്രയോഗിച്ച് അതിൻ്റെ ഒരു ആത്മരതി നിർവൃതി എന്നൊക്കെ പറയാവുന്ന ഒരു വികാരം അനുഭവിക്കാനാണ്. രണ്ടാമതായി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, കയ്യിൽ നിന്നൊന്നും ഇറക്കിയില്ലെങ്കിലും മറ്റു പല കഥകളും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഊണ് കൊടുത്തില്ലെങ്കിലും ഊട്ടുപര കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നാടശൈലി ആയിക്കോട്ടെ, അതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ശീലത്തിന്റെയും ചിന്തയുടെയും ഭാഗമാണെന്ന് വിശ്വസിക്കാം. എന്നാൽ മൂന്നാമതൊരു വിഭാഗം ആളുകൾ സ്വന്തം ജീവിതവും സാഹചര്യങ്ങളും നോക്കാതെ നേരം വെളുക്കുമ്പോൾ മുതൽ പാതിരാത്രി വരെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ. അവരോട് എനിക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അവരവരുടെ പരിമിതികളും മറ്റുത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ഒരു ബോധ്യം ഉണ്ടാകുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് അയാൾക്കും അയാളുടെ സേവനം ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യർക്കും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാതെ ചിന്തിക്കാതെ സ്വയം ഇല്ലാതായി കളയരുത്, സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സേവനങ്ങൾ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പാദം മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ബലം ചവിട്ടുന്ന ഭാഗത്തിനുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ ഗുണകരമാണ്, ശുഭകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലെന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: എന്താ ചൂട്? ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.